0: കേക്കുളഹൈ ദംഗ്വലാവ്
1: ലൈവ് fm.lk
2: രുഹുനട രാജരാടട സിംഗ്കടകലട www.livefm.lk